0: ശിവായ. You're listening to Shaivam.org Radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
1: ഇനി ജ്ഞാനസംബന്ധരുടെ തിരുപ്പാടിലെ സിറപ്പിടയ പാടൽ. വാഴുക എന്തണർ വാനവരാനിനം, വീഴുക തൺപുണൽ വേന്തനും ഓങ്കുക, ആഴുക തീയതെല്ലാം അരണ്ണാമമേ സൂഴ്ക, വയ്യകമും തീർ തീരുകവേ എന്ന പാടലയോട്